0: കൂടാതെ സാക്ഷികൾ കൂടാതും വഴി നടത്തുന്നവർ കത്തലാമി അവരുടെ കൂടെ ഇന്ന് ആശീർവദിച്ച് വഴി നടത്തുന്നവർ കത്തലിക്കരത്തിലെ അവരെയും അവർ കുടുംബത്താരെയും
1: Recording stopped. Recording in progress.

0: കൂടാതെ കൂടാതെ വഴിനടത്തുന്നവർക്കാമി അവരുടെ കൂടെ ഇന്ന് ആശീർവദിച്ച് വഴിനടത്തുക. കഥകരത്തിലെ അവരെയും അവർ കുടുംബത്താരെയും
1: ആമീൻ. ആമീൻ.

0: ജീവനുള്ള പരിശുദ്ധ പിതാവേ, ആമേൻ ആമേൻ
1: ആമേൻ. മംഗളെ കേട്ടതാ നമുക്ക് സ്തോത്രം നന്ദി സിസ്റ്റർ കേട്ട ഉങ്ങളോടും പിള്ളികളോടും അങ്ങ് പേരപ്പള്ളിയോടും കൂടെ ഇരുന്ന് എല്ലാവറ്റിലും വഴി നടത്തി ആശീർവദിപ്പാറാക. ആമേൻ
0: ആമേൻ. അപ്പടി ഉങ്ങൾ അനവരെയും ആശീർവദിപ്പാറാക. ആമേൻ.
1: നാങ്ക സാന്തി അവർകളെ വരവേറ്റുകൊണ്ട് പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ.
2: പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ.
1: പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എല്ലാ ഇടങ്ങളിലും അധ്യനാക്കളുടെ ഓക്കെ സിസിലിയ മാവൻ അങ്ങ് വരവേറ്റുകൊണ്ട് പ്രൈസ് ദി ലോർഡ് സിസിലിയ മാ.
3: പ്രൈസ് ദി ലോർഡ്.
1: പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എല്ലാ ദേശങ്ങളിലും ഇരിക്കുന്ന അന്ത പൊരുളാധാര കുറവുകൾ നാക്കളിലെ നിവൃത്തി ചെയ്യപ്പെട, അതുക്ക് വിരോധമായി ഇരിക്കുന്ന കാര്യങ്ങളെല്ലാം അകറ്റപ്പെട കത്തർ ഉദവി ചെയ്യണം ചൊല്ലി നിങ്ങൾ ജപത്തിലെ വഴി നടത്തുന്ന
3: നാമത്തിനാളെ ജപിക്കറിയും. നല്ല പിതാവേ, ഇരക്കത്തിന് ഐശ്വര്യമുള്ള യേശുവേ സ്വാമി എന്ന് കൊടുത്ത പുതിയ നാൾക്കാക നമുക്ക് സ്തുത്രം. കർത്താവേ, ശത്രുക്കൾ എന്നെ മേൽക്കൊണ്ട് എന്നെ മുകളോടാമൽ നീരെന്നെ കൈതൂക്കി എടുത്തപടിയാൽ ഞാൻ ഉമ്മൈ പോറ്റുകൂറിയൻ. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ പിതാവേ, ഞങ്ങൾ കേൾക്കുന്ന കാര്യമൊന്നും വീൺ പോകാതെ വണ്ണം നീരിനങ്ങൾക്ക് പെറ്റുത്താരം തകപ്പൻ. അപ്പാ തകപ്പനെ, എന്റെ നാട് ഫുള്ളാകെ ആശീർവദിയും തകപ്പനെ. അപ്പാ ഇന്ത യുദ്ധങ്ങൾ അപായങ്ങളിൽ ഇരുന്ന് മക്കളെ പാതുകാത്തു കൊള്ളും തകപ്പനെ. ആ വ്യാനവരേ

എന്നെയും ഒരു പൊരുട്ടായെന്നിനെ യേശുവേ ഉന്തനന് അൻപയെ പാടിടുവേൻ, യേശുവേ ഉന്തനൻ കിരുപയായി ഉയർത്തിടുവേൻ, യേശുവേ ഉന്തനൻ അൻപയെ